0: പാരി ഗോളങ് നാരി ആല്യ യമുനി ഹരി ഖുഷാല സോടുന ദിന ജളാവര നക്ഷി ചാഘാഗരി ബസിനി സുട്ടലി അലഗതു പടലി ഓല്യ കാഠാവരി ಮುಖತ ಗೋಪಿ ಜಳಾತ ಶಿರಲ ಉಠಲಿ ಕೌಶಿರ ಶಿರಿ
1: ಗೋಪಿ ನಾನಾ ಧೋತ್ಯ ಭಂಗ ತೋಚ ಆಲ ಸಕಾಶ್ರೀ ಭಂಗ ಗುಣಕರ್ಮ ವಸ್ತ್ರ ಸರಿ